0: me jiri se uutie obenji wo
1: hey
0: amba wo wa ye jie
1: hey awrade banji
0: awrade banji wo ama wo wa di adanse wo chena onukafu amanie adosu le soba de se obenji wo afini nyina wanka se obenji wo fi bibu Asini nyina obeji wo wo yabye no hwasem nam no kasese yi ama wajeji awotwe ni asese babra babu nemu no abade se me kanjo so obeji wo ama wo wati da wotchina why wotini didi ye wa mani ye nasu obeji wo Onukafu amani edoso lazu yesu si